0: ക്ലബ് സ്വസഹായി
1: ലൈവ് fm.lk
0: ദേവുല പിറ്റിയട്ട കമ്പുരു പിറ്റിയട്ട നാവല പിറ്റിയട്ട കൽ പിറ്റിയട്ട www.livefm.lk